നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ planetaudio.org.nz/malayalamfm.

0: if you're enrolled to vote and we have your email or mobile number, you'll get a reminder email or text from our team soon.
1: Just check your details are correct by 25 October and you're good to go. Brought to you by the Electoral Commission.
2: Vibe FM 104.6. Here in love, Vibe Runner. Mixtape Mornings.
3: ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. അങ്ങനെ നമ്മളൊരു കിടിലൻ പുതിയ മാസത്തിന്റെ സുപ്രഭാതത്തിലേക്ക് ദാ എത്തിയിരിക്കുകയാണല്ലേ എന്റെ അമ്മോ. കഴിഞ്ഞൊരു മാസം എന്തായിരുന്നു അല്ലേ നമ്മുടെ ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ, ഫുൾ ഓൺ ഫെസ്റ്റിവൽ മൂഡായിരുന്നു. നമ്മളെല്ലാം തകർത്താടിയ ഒരു മാസമായിരുന്നു. എനിക്ക് തോന്നുന്നു ദാ ഇപ്പോഴും നമ്മുടെ ഇവിടെ പലയിടങ്ങളിലും ഓണാഘോഷത്തിന്റെ ഒരു കെട്ട് അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല. ഇപ്പോഴും പല പല സ്ഥലത്തും ഓണത്തിന്റെ ബാക്കി കഷ്ണങ്ങൾ കിടപ്പുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. കൂടെ ഞാൻ ടോണിയ, ദിസ് ഈസ് വൈബ് എഫ് എം 104.6. എല്ലാം വൈബാണ്. അങ്ങനെ ദാ ഇന്നത്തെ ദിവസം കൂടുതൽ വൈബാക്കാൻ നമുക്ക് കിടിലൻ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അതിനു മുമ്പ് ദാ ഇന്നത്തെ മിക്സ് ടേപ്പ് മോർണിംഗ് കൂടുതൽ വൈബാക്കാൻ ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സോ ആദ്യത്തെ ട്രാക്കിലേക്ക് പോയി വരാം.

0: നിങ്ങൾക്ക് കാറുണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
3: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
0: വിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
1: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
0: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡീപോർട്ടേഷൻ ലയബിൾ ആയവരുടെ

0: ഫിലിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
1: വിസലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 0211-800-893. ഇവിടെ എല്ലാം വൈബാണ്.
2: ഓണത്തിന് തിരക്കിനിടയിൽ നമ്മൾ ചെറുതായി പറഞ്ഞു പോയ ഒരു വിശേഷമുണ്ട് കേട്ടോ. ആ വിശേഷം ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ പോവാണ് കേട്ടോ. കൂടെ ഞാൻ ട്രാറിയാ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. നമ്മളുടെ ഒരു കാലഘട്ടം ഏറ്റവും വൈബാക്കിയിരുന്നത് സിനിമകളാണല്ലേ. ഏറ്റവും നല്ല സിനിമകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ റിപ്പീറ്റ് വാച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഈവൻ നമ്മളുടെ ഒരു ലഞ്ച് ടേബിളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു സിനിമ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം സിനിമകൾ ഉണ്ടാവും അല്ലെ. അതിൽ കോമഡി മൂവീസ് ഉണ്ടാവും, മാസ് മൂവീസ് ഉണ്ടാവും, കോമഡി മാസും ഒക്കെ ചേർന്നിട്ടുള്ളത് ഉണ്ടാവും, റോം കോം ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു സിനിമ ദി റീ റിലീസ് ആവാനായിട്ട് പോവാണ് കേട്ടോ. വേറെ ഏതുമല്ല, യെസ്, നമ്മളുടെ സ്വന്തം ചിറക്കൻ ശ്രീഹരിയും ഇന്നും കൂട്ടുകാരും ഒക്കെ ദേ തിരിച്ചെത്തുകയാണ്. അതും കൂടുതൽ ദൃശ്യ മികവോടെ 4K ക്വാളിറ്റിയിൽ. എന്റെ അമ്മു, ഇപ്പോഴും ദാ ഈ ഒരു സിനിമ ടിവിയിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ത്രില്ഡ് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതിൽ മൂന്ന് ആണുങ്ങള് ഒരു പെണ്ണിന് വേണ്ടിയാണ് ഇപ്പോൾ കിടന്ന് പെടണ പാട് മൊത്തം. ഇന്ദു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അത്രയും പ്രേസ് ചെയ്ത് വെച്ചേക്കാണ്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയെ ഇത്രയും റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുന്ന ഒരു സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മേഘമൽഹാർ തൊട്ട് കുറെ അധികം സിനിമകളുണ്ട്. പക്ഷെ ഇത് മഴ പെയ്യുന്നത് ശ്രീരാഗത്തിലാണ് എന്ന് ശ്രീഹരിയും അതേപോലെ ഇന്ദുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, കരുണ ചെയ്യുവാനെന്തു എന്നുള്ള ഒരു ശ്ലോകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊണ്ടും വളരെ വളരെ ഹൃദ്യമായ ഒരു ട്രീറ്റ് തരുന്ന ഒരു സിനിമ. യെസ്, അത് നമ്മുടെ തിയേറ്ററുകളിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. സോ കൂടെ ഞാൻ ടാണിയാണ്. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ആൻഡ് ചിറക്കൽ ശ്രീഹരിയും ഇന്ദു ദാ ഇവിടെ എത്തുകയാണ്.

0: நான் சண்முகம்.
1: You are listening to Vibe FM.
2: பிரேக்ஃபாஸ்ட்ல ஆவி பறக்கிற புட்டும் கடலக்கறியும் பப்படும் பின் எக் ரோஸ்டும்
3: அதுவல்லி கிங்ஸ் பார்க்கில் பூரி பாஜி, நார்த் இந்தியன் ஆலு பராத்தா, பேபி பட்டுற கோம்போயும் அதுவும் ஜஸ்ட் $15.
2: அப்ப லஞ்சின் காரியங்களா?
3: அதுவும் ஜஸ்ட் $15. கொதி ஊறும் நார்த் இந்தியன் ஒரு சவுத் இந்தியன் கோம்போயும் பின்ன ஜஸ்ட் $20 கிட்டிலும் புஃபே லஞ்ச் உண்டு.
2: பின்ன
3: இது மண்டே டு ஃப்ரைடே ஆன அவைலபிள் ஆயிருக்க. பிரேக்ஃபாஸ்ட் டைமிங் 7:30 AM டு 10:30 AM, லஞ்ச் 12 PM டு 3 PM.
1: For pre-booking, call
4: 027-522-8838.
3: Salim Hassan's Kings Park, 35 Hobson Street, Auckland, CBD. Vibe FM 104.6. Hey, everyone, Ella Vibe Anna. Mixtape Mornings.
2: നമ്മൾ പുത്തൻ സിനിമകളുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത, പ്രത്യേകിച്ച് ഞങ്ങൾ വൈബ് എഫ് എമ്മിനെ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. കാരണം ആ സിനിമയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇവിടെ നടത്തിയ പ്രിവ്യൂ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഒരുപാട് പേർക്ക് ഫ്രീ ടിക്കറ്റ്സ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നല്ല അടിപൊളി ഒരു അവസരം ഇനി വരുന്നുണ്ട് കേട്ടോ. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ബി കെ യു ബെത്ലഹേം കുടുംബ യൂണിറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശേഷം കൂടി പറയണമല്ലോ. ഇവിടെ എല്ലാം വൈബാണ്. ഷോർട്ട് ഫിലിം കണ്ടായിരുന്നോ? ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, ഒരു ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് ഉണ്ടല്ലോ, ആ ഷോർട്ട് ഫിലിം ഇപ്പോ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് പ്രൊഡ്യൂസ് ടൂ മച്ച് എന്നുള്ള പാർവതി അയ്യപ്പദാസിന്റെ ഡയലോഗ് ഒക്കെ കുറെ അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് ഫിലിം അങ്ങ് യൂട്യൂബിലും ആ ഷോർട്ട് ഫിലിമിന്റെ BTS അങ്ങ് തിയേറ്ററിലും റിലീസ് ചെയ്ത ആദ്യത്തെ പടമാണ് BKU എന്നാണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും ദാ ഈ ഷോർട്ട് ഫിലിമിന്റെ ലാസ്റ്റ്, ദാ അതിന്റെ ഡയറക്ടർ വന്ന് കൺക്ലൂഷൻ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഈ ഷോർട്ട് ഫിലിമിന്റെ BTS നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക എന്നാ പറയുന്നത്. സോ ഇതുവരെ ആ കിടിലൻ ഷോർട്ട് ഫിലിം, കുറെ ആൾക്കാർ പറയുന്നത് പോലെ കണ്ണിൽ പായസം ഒഴിച്ച് കാത്തിരുന്ന ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം യൂട്യൂബ് എടുക്കുക. ഞാൻ പറയുന്നത് ചുമ്മാ തള്ളല്ല കേട്ടോ. ആദ്യത്തെ ദിവസം തന്നെ ഒരു 5 മില്യൺ വ്യൂസ് ഒക്കെ ക്രോസ് ചെയ്ത ഒരു കിടിലൻ ഷോർട്ട് ഫിലിം തന്നെയാണ് ദാ ഇപ്പോ ഇറങ്ങിയിരിക്കുന്നത്. സോൾ മീൻസ് ഒരു സാത്തക്കുടി പ്രണയം എന്ന പേരിലാണ് ദാ അതിപ്പോ യൂട്യൂബിൽ റിലീസ് ആയിട്ടുള്ളത്. കണ്ടിട്ടില്ലാത്തവർ വേഗം വേഗം കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ആ പിന്നെ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരാളെ പ്രത്യേകമായി ശ്രദ്ധിച്ചോളൂ. എല്ലാരും കമന്റിൽ പറയുന്നുണ്ട് ആ വെയിറ്ററായിട്ട് വന്ന ആ പയ്യന്റെ അഭിനയം അത്ര പോരാന്ന്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് പറയൂ കേട്ടോ.

0: വീട് വാങ്ങാന്ന് വിചാരിച്ച്. പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്ററിട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്. ഓ, ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകളുണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ വീഡിയോ എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
0: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
2: വിസ ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
0: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
2: എല്ലാതരം വിസകൾക്കും എംപ്ലോയ് അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡീപോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
0: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്. കോൺടാക്ട് 021-800-893. 104.6. ഇവിടെ എല്ലാം 5 ആണ്.

കേട്ടതേ നമ്മള് തിരിച്ചെത്തിയിരിക്കുകയാണ് കൂടിയാണ്ടാണിയ. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ലാലേട്ടൻ പറയുന്നത് പോലെ നമ്മൾ മറ്റേ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കാണിച്ചിരിക്കും കേട്ടോ. അതേപോലെ ഞങ്ങൾ തന്നിട്ടുള്ള എല്ലാ പ്രോമിസസും ഞങ്ങൾ എപ്പോഴും നിറവേറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ മറ്റൊരു സൂപ്പർ കോൺടെസ്റ്റുമായിട്ട് ഞങ്ങൾ ദാ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ബി കെ യുവിന്റെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ടിക്കറ്റ്സ് ഫ്രീ ആയിട്ട് നമ്മൾ തരുമെന്ന് പറഞ്ഞു. നമ്മൾ അത് തന്നു. നിങ്ങൾ ഒരുപാട് ആൾക്കാർ അത് കണ്ടു, ആസ്വദിച്ചു, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചു. സോ വെരി സൂൺ നമ്മൾ ദാ അടുത്ത കോൺടെസ്റ്റ്, അടുത്ത സിനിമ, അടുത്ത ഫ്രീ ടിക്കറ്റ്സുമായി എത്തിയിരിക്കുകയാണ്. ഇനി എല്ലാവരും, പ്രത്യേകിച്ച് യൂത്ത്, വളരെ വെയിറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഡി ക്യുവിന്റെ ദുൽഖർ സൽമാന്റെ പുതിയ മൂവി ഐ ആം ഗെയിമിന്റെ ടിക്കറ്റുകളാണ് നമ്മൾ കോൺടെസ്റ്റിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിന്റെ ക്രൈറ്റീരിയയും വിവരങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? പറയാം, പക്ഷെ പാട്ട് കേട്ട് തിരിച്ചു വന്നിട്ട് മാത്രം.